0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ആദ്യം നാട്ടരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച പവനാത്മജ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Adoor P. Sudarshanan. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Kummanam V. G. Harindranath, and on the ghatam by Shri Nedungunam S. Sharadchandran. He begins his Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Pavanatmaja. In the rag, Nata, set to Kandichappu Thaal.

0: അടുത്തതായി എനത് മനം എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രാഗം ഹരികാംബോജി, ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Pabanasham Shivan, Yenada Manam, in the rag Hari Kamboji, set to Adithal. Yenna.

രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ അടൂർ പി സുദർശനൻ. Accompanying artist were Shri S. Harikumar on the violin, Shri Kummanam V. G. Harindranath on the mridangam, and Shri Nedungunnam S. Sharatchandran on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ കേൾക്കാം. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ആദ്യം ബാലചന്ദ്ര വിഭൂഷിണി എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി ആദ്യ താളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic Classical Vocal Concert by Dr. B. Arundhati. She is accompanied on the violin by Shrimati A.L. Manjula Rajesh. On the Mridangam by Thiruvananthapuram Shri V. Ravindran. And on the Ghatam by Mangad Shri K.V. Pramod. Listen to the compositions of Shatkala Govinda Marar. She begins a Carnatic Classical Vocal Concert with Balachandra Vibhushri in the rag Arabi sets to Aditaal.

0: ഇനി പാലയമാം പാർവതീശ എന്ന കൃതി കേൾക്കാം. രാഗം ആനന്ദ ഭൈരവി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് പാലയമാം പാർവതീശ ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദ മാരാർ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ഇനി ഭൂപാളം രാഗത്തിൽ തുങ്ക പിങ്ക എന്ന കൃതികൾക്കാം മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Concert by Dr. B. Arundhati. She is accompanied on the violin by Srimathi A. L. Manjula Rajesh, on the mridangam by Thiruvananthapuram Shri V. Ravindran, and on the ghatam by Mangad Shri K. V. Pramod. Now listen to Tunga Pinga in the rag Bhopalam, set to Mr. Chapatal.

0: അവസാനമായി കേദാരഗൗള രാഗത്തിൽ ക്ഷീരസാഗര വാസരമാധവ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: ഡോക്ടർ ബി അരുന്ധതി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസേർട്ട് വിത്ത് ക്ഷീരസാഗര വാസരമാധവ ഇൻ ദ രാഗ് കേദാരഗൗള സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Concert by Dr. B. Arundhati. Accompanying artist were Srimati A.L. Manjula Rajesh on the violin, Thiruvananthapuram Shri V. Ravindran on the mridangam, and Mangad Shri K.V. Pramod on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെജി ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS Anurup on violin, Vaikam Prasad on mridangam. Adyam Gana Sudharasa.

എന്നാരംഭിക്കുന്നു നാട്ടരാഗം ആദിതാളം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. ഹി ബിഗിൻസ് ഹിസ് റെസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ ഇൻ ദ രാഗ നാട്ട സെറ്റു ആദിതാളം ഗാനസുധാരസ.

കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം, ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. He continues his recital with Sharanam Tavacharanam, composed by Dr. M. Balamurali Krishna in Raga Panduvarali, set to Adithaalam.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇളയമ്മൻ തമ്പിയുടെ കൃതി ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റോ ആദിതാള കമ്പോസ്ഡ് ബൈ ഇളയമ്മൻ തമ്പി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.